ഗുഡ് മോർണിംഗ്. തിങ്ക സുഖദേശന തേക കെമ്പിയിലെ മന തങ്ങ തേക കഥാകണ്ടുപോണത് വേണ്ട വഴിയത് ഓഫീസ്യാണ് ലാസ്റ്റ് കമാൻ തേക കത്പോണ വിളാവാക്കിനത്തെ മമ്മ ഹെമിക്കാണ് കാട് കെട്ടിലേക്ക് ഇപ്പേത്തിയല്ല ഗീലോ വരടിക്ക് കയറലാ ഹിമീറ്റ ഇല്ല തേക കഥാകണ്ട് പ്രശ്ന നേണി കാണ്ട് ഉണൂണാട് പക്ഷെ ഒക്കെ ഓഫ് വേണമെന്ന് ഇന്നെ ഓ ഇലക്ട്രിക് കെറ്റിൽ കീഴിലൊക്കെയാണ് അപ്പിക്കാന് വിദ്യുത് തന്നെ അപ്പിക്കാന് കറണ്ടെങ്കിൽ വെടക്കന്നെ കെറ്റിലേക്കന്നെ ഇലക്ട്രിക് കെറ്റിൽ കീഴിലേക്കാൻ ഹറിമേ ഇലക്ട്രിക് കേതലേ പാവിച്ചിക്കറിനായിട്ട് പൊടി ഉപദേശാക് തിന്നാങ് മേക വിദ്യാത്മകവ താവൂർ കർഗ തെളിപ്പിയാക്കിയ സുറിങ് മമ്മക്കിയാന്നെ മേ മേക്ക് അത്തുലേ മേക മേക അതണ്ട് പാവിച്ചിക്കള്ള തീയണ് ദങ്ങപ്പി തന്നോ മേക സാമാന്യം ബറാഡു പ്ലാസ്റ്റിക് എകാക്ക് പാവിച്ചിക്കള്ളതമായി മേക ഹതല തീയണ് ഇതോട് ലങ്കാവെ ഗുഡ ഗെവല്ലുള്ള വകയും കാര്യാലവല ദമ്മേക തീയണോ ബൊത്തമ എബുവ വിനാടി ദേഹത്തുണേൻ വത്തുരട്ടേക്ക് ഉണുവേനോ മേക മാറലേശി കാലേ തുറുവിനെ ഇത് അപ്പിടെ ഹറി സത്തുടാക്കി തന്നെയാണ് അപ്പേ വിളാവ് മേസ അപ്പേ കാര്യബഹുല ജീവിതയിട്ട് മേക ഹറി ഉണ്ട വിശന്നുമാക്കിയല്ല ഹബ അത് അന്നോ മേക്ക് പ്ലാസ്റ്റിക് ഭിത്തി വലിൻ ബില്ലിയണ കാണാൻ മാറാത്തേക്ക് മൈക്രോ പ്ലാസ്റ്റിക് അപ്പൊക്കാണ് ക്ഷുദ്ര പ്ലാസ്റ്റിക് സഹ വിഷ റസായനിക്കാണ്ട് മേക്കിങ് വത്തുരട്ടേക്ക് തുനോ വിഷ റസായനിക്ക് ഇതിങ്ങനെ സ മേക്ക് ശരീരകത്ത് വീമൻ അക്മാവ് വക്കുകടു വകയ ദേവാൽവൽ സൈല ക്ഷണിക്കോ മരണോ കീലക്കീനോ ഇതിങ് പൊടക് മേഘനെ ഹിത്തല ബലൻ മുഖത്ത് വെടിപ്പുറ റത്തിച്ച് പ്ലാസ്റ്റിക് ദിയാ നീത് മേ അപ്പി ബലന് വിധിയാക്തീനാണ് കോമത്ത് അപ്പി ക്യാമത്തി നേനി അപ്പി ക്യാമക്കുണത് ഉണ്ണൂണ് കോപ്പേക്ക് പുണേക്ക് എന്താ പാവിച്ചിക്കുന്ന പ്ലാസ്റ്റിക് വകി കുടാക് ദേവാൽഗന ഹിത്തന കുടത്ത് മൈക്രോ പ്ലാസ്റ്റിക് അപ്പി ഹലത്തീനാണ് ഇതിനെ സാത്തമായി മേഘന മതക്കരി ഇതിങ് മേക്ക് മീ റസായനിക്ക് തത്വനിക്ക് വിവിധ ആകാരി റസായനിക്ക് സംയോഗ വിശാല വശനിക്കത്തുവേനോ ഇതിന് പ്ലാസ്റ്റിക് ഇലക്ട്രിക് കേതലയാക്കിയ തുളത്ത് വത്തുറ സെൽഷ്യസ് അംശക്ക് സിയ തക്ക റത്തിനൊക്കൊട്ട് സിദ്ധവിന റസായനിക ക്രിയാവലീകരണം അമ്മയും അതക്കറി ഇതിങ് ലോ പ്രകട വിദ്യാത്മക പരീക്ഷണവലിൻ ഹെലിവിലാത്തീനോ പ്ലാസ്റ്റിക് ബന്ധുനാക്കിയ തുളത്ത് വത്തുറ നടനക്കൊട്ട് വത്തുറ ലീറ്ററേക്കട്ട് ക്ഷുദ്ര പ്ലാസ്റ്റിക് അംശു സഹ നെനോ പ്ലാസ്റ്റിക് അംശു ബില്യണ കാണക്കെത്തുവേനോ കീല തിങ്ങാബുണ് തേക കോപ്പിയൊക്കെ പോണ കോപ്പി വേണ്ട പുലുവാ പ്ലാസ്റ്റിക് നങ് ഏത്തേമതമ്മയേ അക്മാവസഹ വക്കുകടു ശൈല മെറേനോ ഹോമോണ പദ്ധതിയെ ബിന്ദ വെറ്റനോ വന്ദഭാവ്യ എത്തിവെന്ന് പുലുവാ കീലക്കിയേനോ ഏവകേം തവ കൂടാ ഹേതു തീനോ മേ മട കിയാന്ന് പുലുവാ നമ്മുടെ വിലാവത്ത് എക്ക മമ്മേ മേ പൊടി യുദ്ധക്കിന്നേ ഏ കോമുണത്ത് ഒയാ ചുട്ടക് മേഘനെ ഹിതാണ്ട് പ്ലാസ്റ്റിക് വല വത്തുറ ഉണുകരണോ കീനേക്ക് വിദ്യാത്മകവ് മേക്ക് താവൂർ കല്ല തീനോ മേക്ക് അപ്പൊ എങ്ങട്ട് ഹറിയാനി നേ കീല ഏ മതക്കരിയും കിറന്നു ആ ഒക്കെ ക്ഷണിക്കവ കിറണു ഐ തിങ്ക് ഗുഡാക്കലവിടെ കൈ മമ്മി ഇങ്ങനെ മതക്കരി ഹറി ഇപ്പം മതക്കരണ്ണി അന്നി മമ്മ സോളാ പദ്ധതി ഗണ ഇതിങ് വധാനോ ലങ്കാവി വിതരാഗ്നമേ ദാങ് ലോകമ മേ സോളാ സിസ്റ്റം വോൾട്ട് അനുഗത വിമീൻ തീയണ് അത് യാത്രവാറി ലങ്കാവി വെടിമ വ്യാപൃതി കരണാവക്ക് സോളാ പദ്ധതി സ്ഥാപിത കിറപ്പു ഡീപ് ടെക് സോള ഗണ മതക്കരണവാ ഒയാട്ട് മേക്കേ വട്ടിനാക്കുമ്പോ ദാങ് ഇസ്രാട്ട് ദനിണ്ടോണി മുഖത് ഇസ്രാട്ട് മേ അവിടെ എന്നെ വകീല കീനോ ദരി നിയങ്ക തത്വക്കിനെ വകീവത്തേക്ക് ജലയൻ വിദുലി ബലയെ ഉത്പാദനക്കിയനൊക്കെ കൊയ് വകീ തനകെട്ടിയ ഇത് തന്നെ ഏ ഉസ്സേ കറണ്ട് ബില്ലിടെ മേക്ക് കോമ ബലപ്പായ ഇത് തന്നെ ഇനി സാപ്പി പൊടി ലാസ്തിയാക്കിമോ ഇതെന്നെ ഹൊന്നര ഹിരുവലി വെട്ടനോ വകീല തന്നോണി ഇസ്രാട് ആ ഇങ്ങനെ കഥാതികക്നെ ദമ്മേവിനെ കൂടെ യൂറോപ്പിയ തീലാത്തിന്റെ തത്തേക്ക് ഏമക്ക് എത്താം അവിടെ ഇങ്ങനെ പൊടി പ്രടിക്കറണ് പുലു അങ്ങിക്കാൻ അപ്പിടെ ഉപകൽപ്പനയിട്ട് ഇണ്ട് പുലുവാ ഹറി സോള പദ്ധതിയാക്കാനോ ബിന്ദുവായി ഹത്തേക്കായി ഹത്സേ കൊളായി ഹത്സേ കൊളായിക്ക കീലക്കിയാന്നെ ഡീപ് ടെക് സോള വിശ്വാസവന്തവ ഇതാമ ഇഹല സേവാവാക്ക് കത്തി നിന്ന അവസ്ഥാവക്തീനോ ആട് മീ കണ്ടായ്മത്തേക്ക് ഇത് വോട്ട് പമ്പേക്ക് ഇങ്ങനെ കഥാക്കറാ സോളാ വോട്ട് പമ്പേക്ക് വിശേഷം ഡീപ് ടെക് കിനാമിങ്ങന്നാമത്തേക്കറാണ് ഇപ്പൊ വിശേഷം കൃഷികാർമിക കടയത്തുള്ളതി മേക്ക് സേന സഹനയാക്കി അവിടെ ലോക്കു കറൺ ബില്ലേക്കാക്കി നിന്നെ ഇതിങ് ലോകമ സോളാക്ക് ഇസ്രാനെയാണ് കൂട്ട് അപ്പിടത്ത് ഏകട അനുഗത വിന്ന വശക്കെന്ന് പരിസരം അതാണ് ഡീപ് ടെക് സോള സൂദാനം കീല മതക്കരണോ ഏവകം മേ റഷ്ന കാലയാക്കി ഇസ്രാട് എന്നിസാം ഇന്ന് മേഘനത് കിയാന്നാ റൈനോ പ്രീമിയ ഗനായി മമ്മിയക്കിയാന്ന് അതന്ന റൈനോ പ്രീമിയ കീലക്കിയാണ് ലങ്കാവെ വസറ ഹാറ്റക്കെട്ട് അധിക പാരിഭോഗിക വിശ്വാസയാക് ദിനകത്ത് ലങ്കാവെ അങ്ക എക്കേ റൂഫിംഗ് സന്നാമേ റൈനോ വിസിൻ എതിരിപ്പാത് കല്ലത്തീന നവതമ റൂഫിംഗ് ഷീറ്റക മേക വിശേഷത്തെ വെണ്ണി പ്രധാന വിശേഷത്തെ വെണ്ണി ഷീറ്റക്ക് അട്ടിപ്പത്തെ അതി സ്വാഭാവിക മെട്ടി ആലേപ്പനിയ മേക താക്ഷണീയമകിൻ ശീലിമക്ക് മേ സിലിമക് നെത്തി ഉണാത് നിവസേ അഭ്യന്തരേ വടാത് നവീന പെണുമക്കിം യുക്തവ് നിർമ്മാണീകരണോ മേക സാമാന്യ റൂഫിംഗ് ഷീറ്റുകളുടെ സാപേക്ഷവ് അറ ഗേ അതുലട്ടെന്ന്
උෂ්ණත්වය යම් ප්‍රමාණයකින් අඩු කරනවා. දැන් අපි අහලා තියෙනවානේ සාමාන්‍ය ෂීට් වහලයක් තියෙන ගෙදරක ඇතුලේ උෂ්ණත්වය වැඩි කියලා. ඒක අඩු කරලා දෙනවා. එතකොට සුවදායි පරිසරයක් වඩ නිර්මාණය කරන්න මේ ෂීට් එක හරහා අවස්ථාවක් තියෙනවා. මේක අර වර්ණාලේපනයක් නෙමෙයි, හරිද? නිකම් මේ පේන්ට් කෝඩ් එකක් ගාලා නෙමෙයි. මේක ඇත්තටම ඔය ඔයා දන්නවා රයිනෝ ප්‍රීමියර් වල වැදගත්ම ලක්ෂණයක් තමයි මේකේ ජල විකර්ෂක මතුපිට ආලේපනය. ඒ කියන්නේ මොකද්ද ඒක තව ටිකක් සරල කරලා කියනවා නම් නිලුම් කොළයේ ස්වභාවික ගුණාංගයක් තියෙන්නේ. මොකද්ද? වතුර ටිකක් මෙහෙම වැටිච්ච ගමන් ඒක රැඳෙන්නේ ඉක්මනටම නේද? ඒක නැති වෙලා යනවා. එහෙම නැත්තම් ගලාගෙන යනවා. අන්න ඒ කියන මේ ඒ කියන ආభాෂයත් එක්ක තමයි මේ තාක්ෂණය හැදිලා තියෙන්නේ. වැසි ජලය ඉතා ඉක්මනින් ගලාගෙන යන්න අවශ්‍ය කරන විදිහ තාක්ෂණයක් මේකට පාවිච්චි කරලා තියෙනවා. ඉතින් ඒ කියන්නේ පහලට බරක් එන්නේත් නැහැ. අධික වැසි කාලවල නිතරම ෂීට් එක තෙමිලා තිබුණා කියලා, පෙඟිලා තිබුණා කියලා එහෙම ප්‍රශ්නයක් ඇති වෙන්නේ නැහැ. මොකද මේකට වැටිච්ච ගමන් පාසි බැඳින්නේ නැහැ. දිය මතු පිට දිය සෙවල බැඳින්නේ නැහැ. ඉක්මනට වතුර ටික ගලාගෙන යනවා. ඉතින් මේ කියන මේ තාක්ෂණයේ අත්විඳින්න ඕන පුළුවන් කමක් තියෙනවා. මේ ජල විකර්ෂක තාක්ෂණය මගින් ජලය උරා ගැනීම ඉතාම අඩුයි. ඒ නිසා මේක සාමාන්‍ය ෂීට් වලට වඩා තුන්ගුණයකින් වේගයෙන් මේ ජලය ගලා යමේ හැකියාව තියෙනවා කියලා මතක් කරනවා. ඉතින් ඔයාලට පුළුවන් කමක් තියෙනවා මේ ලංකාවේ වැඩිම ඉල්ලුමක් සහිත මේ ෂීට් එක ගන්න. ඔයාලුතින් ගයක් එහෙම හදනවා නම්, අලුතින් වහලයක් එහෙම ප්ලෑන් කරනවා නම්, තියෙන වහල වෙනස් කරන්න එහෙම අදහසක් තියෙනවා නම්, රයිනෝ ප්‍රීමියර් ගැනයි මම මේ මතක් කරේ. වැඩි විස්තර දැනගන්න පුළුවන් කමක් තියෙනවා 1396 කියන නම්බරයකට කතා කරලා. 1396 තමයි ඕලඟ හොට්ලයින් එක. ඉතින් කෝල් එකක් දෙන්න, කෝල් එකක් දීලා බලන්න. ඔයාගේ ගෙදරට ගැලපෙනම මම හිතන්නේ මේ මේ මේ තාක්ෂණය තමයි. වාගේ වහලේ වහලේ කියලා කියන්නේ මෙහෙම ඔළුවට උඩින් වර සුව පහසු පරිසරයක්, සුවදායි හැඟීමක්. හා ඇත්තනේ, දැන් රස්නේ කාලේට එහෙම හිත හිතන්නකො නිදාගන්න ගියාම එහෙම රෑට එහෙම නේද? ගේ ඇතුලේ තියෙන උණුසුම සමහරවිට ෆෑන් වැඩ කරන්නේ නැහැ. ෆෑන් එක දාන්න බෑ කරන් බිල් එක. දැන් කරන් බිල් එකටත් විසඳුමක් කිව්වනේ. ඉතින් චොට්ටක් හිතලා බලන්න.

ോട്ടിയൊക്കെ പവർ സുപ്രി ടാഗ് സഹ ഗ്രാൻഡ് സുപ്രി ടാഗ് സുപ്രി റിമോട്ട് എൻ എൽ ബി